0: 104.6. Hey, ഇവിടെ എല്ലാം ഫൈവ് ആണ്. ടേക്ക് ഓഫ് തേഴ്സ്ഡേ. ടേക്ക് ഓഫ് തേഴ്സ്ഡേ.
1: ഹലോ, നമസ്കാരം. ദാ ഇന്ന് കൃത്യം 7 മണിയായിരിക്കാണ്. ദാ നമ്മുടെ ടേക്ക് ഓഫ് തേഴ്സ്ഡേയുടെ സമയമാണ്. കൂടെ ഞാൻ ടാനിയ. ദിസ് ഇസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ്. അങ്ങനെ ഇന്നത്തെ മോർണിംഗ് കൂടുതൽ വൈബാക്കാൻ വേണ്ടി ഒരു സെറ്റ് ഓഫ് പാട്ടുകൾ തന്നെ ദേ നമുക്ക് വേണ്ടി റെഡി ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. സോ ആദ്യത്തെ ട്രാക്കിലേക്ക് പോയി തിരിച്ചു വരാം.

0: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായതിന്റെ പുറകില്.
1: ഇതിനാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടൻ ഇല്ലേ?
0: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
1: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
0: അടിപൊളി. ദിസ് ഈസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
1: ഞാൻ പിടിച്ചു. 210-247-4265.
2: The Biryani Company, the real taste of Kerala cuisine. Vibe FM 104.6. Hey, ഇവിടെ എല്ലാം vibe ആണ്. Take off Thursday. Take off Thursday.
3: അല്ലെങ്കിലും ദാ നമ്മൾ വെച്ചു കൊടുക്കുന്ന പാട്ടുകളല്ലാതെ അവരവർ ആവശ്യപ്പെടുന്ന പാട്ടുകള് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ വെച്ചു തരുമ്പോ അത് കേൾക്കാൻ കുറച്ചധികം രസം തന്നെയാണല്ലേ. കൂടെ ഞാൻ ടാനിയ. ദിസ് ഈസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ്. അങ്ങനെ ഇന്നത്തെ വിത്ത് ലവ് ഒരു പാട്ടിൽ ദേ അടുത്ത ട്രാക്ക് ഏതാണെന്ന് പറയാനും ഡെഡിക്കേഷൻ ആർക്കാണെന്ന് പറയാനും ദാ ആള് വെയിറ്റിംഗ് ആണ് കേട്ടോ.
4: ഹായ് താനിയ, ഞാനിപ്പോ കേട്ടോണ്ടിരിക്കയാണ്. ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വേണ്ടി ആരും ഡെഡിക്കേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെ എനിക്ക് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. പൊടിമീശ മുളക്കണ കാലം അതെന്റെ ഫേവറേറ്റ് സോങ് ആണ്. അപ്പൊ ആ ഒരു പാട്ട് ഒന്ന് പ്ലേ ചെയ്യാം.
3: അതെന്തായാലും ശരിക്കും കൊള്ളാല്ലേ. നമുക്ക് വേണ്ടി ആരും പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഷിജിന പറഞ്ഞതുപോലെ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാവുന്നതാണ്. വിത്ത് ലവ് ഒരു പാട്ടിലൂടെ ട്രാക്കിലേക്ക് പോയി തിരിച്ചു വരാം.

0: Takeoff Thursday. Takeoff Thursday with RJ Thania.
1: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായതിന്റെ പുറകില്.
2: ഇതിനാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടൻ ഇല്ലേ?
1: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
2: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
1: അടിപൊളി. ദിസ് ഇസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
2: ഞാൻ പിടിച്ചോ. 210-247-4265.
3: The Biryani Company, the real taste of Kerala cuisine. 5 FM 104.

0: 96. Hey, we're in love. Five on it. Take off Thursday. Take off Thursday. Take off Thursday.
1: എന്തല്ലേ ഇന്ന് ശരിക്കും വീട്ടിലെ ഒരു പാട്ട് ഇങ്ങനെ ലോഡഡ് വിത്ത് സോ മെനി ഡെഡിക്കേഷൻസ് ആൻഡ് സോ മെനി സോങ്സ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കൂടെ ഞാൻ ടാനിയ, ദിസ് ഈസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ് ആൻഡ് ഇത് വിത്ത് ലവ് ഒരു പാട്ടിനുള്ള സമയമാണ്.
2: ஹாய் தானியா, என் பேர் சதீஷ். நான் என் ஒய்ஃபை ரொம்ப மிஸ் பண்ணுறேன், அதனால் லப்பர் பந்து படத்துலேருந்து சில்லாஞ்சிரிக்கி பாட்டு டெடிக்கேட் பண்ணுங்க.
1: അങ്ങനെ മലയാളികളുടെ ആ ഒരു ലെവൽ കടന്ന് നമ്മൾ അങ്ങനെ തമിഴ്നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. സോ ദേ സതീഷിന്റെ വൈഫിന് വേണ്ടിയിട്ടുള്ള പാട്ടുകൾ കേട്ട് സോറി പാട്ട് കേട്ട് നമുക്ക് വേഗം തിരിച്ചെത്താം.

0: ആയല്ലോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നേ.
1: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായതിന്റെ പുറകിൽ.
0: ഇതിനാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടനില്ലേ?
1: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
0: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
1: അടിപൊളി. ദിസ് ഇസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
0: ഞാൻ പിടിച്ചു. 210-247-4265.
2: The Biryani Company, the real taste of Kerala cuisines.
3: നിങ്ങൾക്ക് കാറുണ്ട്, കാർ ഇൻഷുറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഹൗസ് ഉണ്ട്, ഹൗസ് ഇൻഷുറൻസ് ഉണ്ട്.
4: നിങ്ങൾക്ക് ലൈഫ് ഉണ്ട്, പക്ഷേ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ല അല്ലേ. നിങ്ങളുടെ ഫാമിലിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ആയ നിങ്ങൾക്കും വേണ്ടേ കവറേജ്?
3: നിങ്ങളുടെ ഫാമിലിയുടെ വെൽഫെയറിന് വേണ്ടി നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് കവറേജ് ഉറപ്പാക്കൂ.
2: ഇപ്പോൾ തന്നെ വിളിക്കൂ 222-000-243.
5: റോഷൻ ഫ്രം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസ്. വി ഗോട്ട് യു കവേർഡ്.
2: Vibe FM

0: 4.6. Hey, we're the Ella Vibana. Take off Thursday. Take off Thursday. Take off Thursday.
1: യെസ്, അങ്ങനെയതേ ഇന്നത്തെ ടേക്ക് ഓഫ് തേഴ്സ്ഡേ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കാണ്. പക്ഷേ ഇതാ ഇന്നത്തെ പോലെ തന്നെ ഇതാ ഇനിയും ഒരുപാട് ഡെഡിക്കേഷൻസ് ഒക്കെ വരട്ടെ. നിങ്ങളുടെ ലൗഡ് വൺസിന്റെ ഓരോ ദിവസങ്ങളും കൂടുതൽ കൂടുതൽ മനോഹരമാക്കട്ടെ നമ്മുടെ വൈബ് എഫ്എമ്മിലൂടെ തന്നെ. സോ ദേ അടുത്ത ഡെഡിക്കേഷനും കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാണ് കേട്ടോ.
2: ഹായ് താനിയ, എന്റെ പേര് അജിപ്പ എന്നാണ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ നൻപനിലെ മറ്റേ ഫ്രണ്ട്ഷിപ്പ് സോങ്ങിലെ ഇമോഷൻസും പ്ലേ ചെയ്ത് തരാൻ പറ്റും എനിക്ക്.
1: യെസ്, നൻപൻ എന്ന സിനിമയിലെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സോങ്ങിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് അതാ അവസാനമായിട്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇനി ഇത് നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മുടെ മണ്ടേയിലെ കലക്കൻ റീചാർജ് ആണ്. ദേ ഇതുപോലെ നിങ്ങൾക്കും പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ വേഗം വേഗം ദേ നിങ്ങൾ നിങ്ങളുടെ പാട്ട് ആർക്കാണോ ഡെഡിക്കേറ്റ് ചെയ്യാനുള്ളത് അത് നമ്മുടെ വൈബ് എഫ്എമ്മിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് അയച്ചിടുക. അതേപോലെ തന്നെ ലാലേട്ടന്റെ പ്രോഗ്രാം ഓഗസ്റ്റ് 9 വൈകിട്ട് 5 നമ്മുടെ ട്രസ്റ്റ് അറേനയിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്. ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനുള്ളവര് വേഗം വേഗം ബുക്ക് ചെയ്തോളൂ കേട്ടോ. സോ അത് വരെ ടാറ്റ ബൈ ബൈ. കോഡ് ഞാൻ ടാനിയ. ദിസ് ഈസ് വൈബ് എഫ്എം 104.6. ഇവിടെ എല്ലാം വൈബാണ്.